ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ റബ്ബ ഹദീ ദാവതി ദാമ സ്വലാത്തുൽ ഖായിമ മുഹമ്മദി മുഹമ്മദന ലവസീലത വൽ ഫദീല വബഅതു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ദ റസുഖന ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. We are live here in Gatesville, Masjid al-Quds, for the talk by Sheikh Ali Hamouda, a beautiful one indeed, as we are now going to perform the sunnats, and then after that we will have the Arabic khutbah, which will be led, of course, by the resident imam, Sheikh Abdurrahman Alexander, with Salah being led by Sheikh Siraj van Deskeef. The second adhan will be delivered by Faisal Saheed Salih